മഹാനുൽകി കുഞ്ചൽ താപിരെ അതുമി തോറം താപിരി ബാസി ആകാശവാണി ഫാൽകി കങ്ങാ സെനൽകി നിമിതാങ്കി തോറം പരിങ്ങി ഹൗജികമു പുംഖമാശിദ സന്തോക്സരി ലിഗ്മാ ബം ബാബു സിംഗ സർപ്പ ഖോങ്ജോം പർബത ഭാരത് നിംഖാ തമ്പകി മതാങ്